0: കെട്ടിക്കെട്ടുള്ള മിറ്റുറത്തേമി ഈ ടീർ ടാൻതുക്ക് താകൊട്ടിവും അങ്ങത്തോളാപ്പും അമ്മളു പിന്നെ സ്റ്റീറ്റ് കമയിങ്ങ ഹ്യൂമൻ റിസോഴ്സസ് കമയി മകത്താഹം ലക്ഷ്മി മറ്റിക്കുട്ടിയു കാത്രീൻ വിയ തന്ന അങ്ങത്തവണ ഹലാപ്പും കട്ടിങ് അയ്യുന്നു അമ്മളു നിറച്ചിന് ഹലാഷ്ടനു നലിമി കിങ്ങളുടെ പാങ്ങനുള്ളുങ്ങനെ ടൂട്ടിലെ കുട്ട സെപ്റ്റംബർ 18 നിറച്ചി വീട്ടിലു നുണലിറ്റി നൂറ്റപ്പള്ളിയാലു താക്കോട്ട കടാനോ തുക്കുമോ കുട്ടികളാഷ്ടോ പെൻസോ കൊശിയുള്ളാഷ്ടമി കയക്സുയോമി ടുരുത്തവ്യൂ കട്ടിങ് അയ്യങ്ങി കട്ടിമലപ്പട്ട
1: Ai, nak mi marelo Larry apek so di hangin nama mana. Nak mi itu sakit sini aku nasi kini merawit. Ulu su celang apa di Larry.
0: Ai, nak mi.

Hi, പിന്നെ ശ്രോസിലോയ മിറ്റാന്ന ലൂയി ആഗയക് ഇങ്ങിട്ട് വിനിയുറ മനിക്ടോട്ടിക് മ്യൂസിക് ഫെസ്റ്റിവൽ ടസിയുമി ഹായ് ഇസക്കി കുഞ്ഞമോ നാമസ കുറ്റം മികട്ട ഒക്കുവാളി ശിലിനിയരക്ക് ഹൗസക്കൈൻഡങ്ങ ഹൗപ്പമൂളങ്ങ യുനുന വിമിനുന ചേവും വലിയ മേലിങ്ങ യുയോ കുറ്റോ ആപ്പി മിസുകു യുളാക്ക് കല്ലൊട്ടുനകെ ഹക് സുറ്റിലു ഉള്ളാക്കുട്ട് അനുകലുട്ടില്ലു സിഖി നീവുലു ഒൻ നീവുലക്കു നിങ്ങനി 40 മിത് 60 മു സൂങ്ങു നിലിമ്മിക് അനുകിങ്ങലു ഹസുലാക്കിയനകട്ട 20 മി 40 മു സൂങ്ങു നിലിമ്മിക് അനുകിങ്ങലു സഖില്ലുണ്ണി സിഖി നീവുലു നിക്കിയുലു അക്കു നിങ്ങനി 20 മിത് 40 മു സൂങ്ങു നിലിമ്മിക് ഒക്കോനിങ്ങ 18 സനക്കിലു അമിസുകുയുലാക് മിയുകോ കല്ലൊട്ടുനകെ ഹക് സുറ്റിലു ഉള്ളാക്കുട്ട് അനുകലുട്ടി സിഖി നീട്ടു മി 30 മിത് 50 മു സൂങ്ങു നിലിമ്മിക് ഒക്കോനിങ്ങ 13 ഉമയോക് മിലു സുകുയുലാക് മിയുകോക് അനുകലുട്ടില്ലു സിഖി നീവുലു ഓൻ നീവുലു അക്കു നിങ്ങനി 30 മി 50 മു സൂങ്ങു നിലിമ്മിക് സഖിലാക് ഞാനകട്ട സിഖി നീവുലു നിക്കിയുലു അക്കു നിങ്ങനി 20 മിത് 40 മു സൂങ്ങു നിലിമ്മിക് ഒക്കോനിങ്ങ 16 ഇനുക്ടുവ മിലു സുകുയു ulak mejok anugiluti one need to make 30 meet 50 musung unilimik anukaliu melak nyane kaktausun lu 50 meet 70 mut sung unilimik koninga 11 bung need to melo sugu yukalak mejok anuguluti lu one need to me 30 meet 50 musung unilimik anuginga lu sakhilak nyane kaktak tak gaulu one new lakuninga 50 meet 70 mut sung unilimik koninga 10 akulibe melo nu yulak mejok sugu yulitina kayak sudilu ano gelo di one need to make 20 me 40 musung only mix sakhilak ne na ta sulu ano ringa dak ga lo one new la kuninga ni 40 me 60 musung only mix kuninga 11 ibu ye melo no ye balulak me yok